ജയപ്രസാദ് വിഖേമ സ്വാദ്. ജയപ്രസാദ് ബോലി അമൃത തർസന, ജയപ്രസാദ് സുഖ സഹജ ഭസന, ജയപ്രസാദ് ഹസ്തകര ചലേ, ജയപ്രസാദ് സമ്പൂർണ ഫലേ, ജയപ്രസാദ് ബ്രഹ്മഗത ഭാമേ, ജയപ്രസാദ് സുഖ സഹജ സമാമേ, ഏസാ പ്രഭത്യാഗ ബർക്കത്ത് ലാഗോ, ഗുർപ്രസാദ് നാനക് മന ജാഗോ, ജയപ്രസാദ് തും പ്രകട സംസാര തസ് പ്രഗോ മൂല മനോമിസാർ, ജയപ്രസാദ് തേരാ പ്രതാപ രേ മൻ മൂർത്ത താഗോ ജാപ്, ജയപ്രസാദ് തരേ കാർജ പൂരേ തസേ ജാന മൻ സദാ ഹജൂരേ, ജയപ്രസാദ് തും പാമേ സാജ രേ മർ മേരേ തും താസ്യം രാജ, ജയപ്രസാദ് സബ്കി ഗത ഹോയേ നാനക് ജാപ ജപ ജപ സോഹേ, ആപ് ജപായ ജപ സോ നാ ആപ് ഗാ വായേ സോ ഹർ ഗുണ ഗാവ, പ്രഭു കൃപാതേ ഹോയ പ്രകാശ, പ്രഭു ദയാതേ കമല വികാസ്, പ്രഭു സപ്രസന്ന ഭസേ മൻ സോയേ, പ്രഭു ദയാതേ മത് ഉത്തമ ഹോയേ.

ഗുണഗായന സാധുക സംഘ സർവതാന ഗമ നാനക സാധുക സംഘ സബലജനം സാധുക സംഘ നഹി കശുകാൽ ദർശന പേടുതോതനഹാൽ സാധുക സംഘ കനുകതഹരായ സാധുക സംഘ നർക്കപരഹരായ സാധുക സംഘ ഇഹ ഉഹ സുയല്ല സാധുസംഘ ബിച്ഛരത്രമില്ല ജ്വച്ഛ സ്വൈഫല പാവ.

അഷ്ടപതി ബ്രഹ്മജ്ഞാനീ സദാ നൃലേപ ജയസേ ജലമയ കമൽ അലേ ബ്രഹ്മജ്ഞാനീ സദാ നൃദോഹ ജയസേ സൂർ സർവകോശോ ബ്രഹ്മജ്ഞാനിക ദൃശ്മാ ജയസേ രാജരംഗോ ലാഗ്യതുൽഭവാൻ ബ്രഹ്മജ്ഞാനിക തീർജ ഏകജോ വസുധാ കൗ ഖോദാ കൗ ചന്ദലേ ബ്രഹ്മജ്ഞാനിക യഹ ഗുണാവനാനുജോ പാവക സഹ സ്വഭാവോ ബ്രഹ്മജ്ഞാനി നിർമ്മലതേ നിർമ്മ

അഷ്ടപതി മിഥ്യാനാഹി രസനാപാർശ മന്മയ പ്രീത നിരഞ്ജന്ദർസ പാർത്ഥരൂപന ഭേഖയ രേത്ര സാധ് കി ടഹൽ സംസംഗേത കർണ സുനേ ഗാഹോ കി നിന്ദ സപ്തേ ജാനേ ആപസകോ മന്ദ ഗുരുപ്രസാദ് വിഖ്യാപര ഹര മൻ കി ഭാഷണ മന്ത്രേട്ടര ഇന്ദ്രിജത് പഞ്ച് ദോഹത്തെ രഹത് നാനുകോട് ബദേകു ഏസ അപർസ വൈഷ്ണോ സോജ് സുപ്ര സുപ്രസന്ന ബിഷൻ കി മായാ ദേഹേ ബെന്ന കർമ്മ കർത്തോ ബേ കർമ്മ തിസ് വൈഷ്ണോ ക നിർമ്മൽ ധർമ്മ കൗ ഫല കി ഇച്ഛാ നൈ ഭാഷേ കേവല ഭഗത് കീർത്തന സംഗരാച മന്ത്ര അന്തര സിമരണ ഗോപാല സബ് ഉപരവത് കൃപാല അബ്ദുഡേവരേ നാമ ജപാവേ നാനുകോ വൈഷ്ണോ ബ്രഹ്മഗത പാവേ ഭഗവതി ഭഗവന്ത് ഭഗത്കാ രംഗ സകൽ ത്യാഗ ദുഷ്ടക സങ്മന്ത് ബെൻസ സകല പരമകർ പൂജ സകല പാരബ്രഹ്മം.

കൈകോട് പവനപാണി വ സന്തർ കൈകോട് ദേശ ഭൂമണ്ഡല കൈകോട് ശശിയർ സൂര നക്ഷത്ര കൈകോട് ദേവദാനം ഇന്ദ്ര സേര ശതർ സകൽ സമഗ്രിയപന സൂത്താരെ നാനക ജസ് ജസ് ഭാവേ തേ സത്യസന സ്ഥാര കൈകോട് രാജസ്ഥാമ സാത്ത കൈകോട് ഭേദ പ്രാണ സിംഹർത്തർ ശാസ്ത് കൈകോട് കീരത്തന സമന്ത കൈകോട് നാനാപ്രകാർ ജന്ത കൈകോട് കീയേച്ചര ജീവേ കൈകോട് ഗിരിബേർ സ്വാർണ ധീവേ കൈകോട് ജഖ കിണർപ്പ് സാജ് കൈകോട് ഭൂത്പ്രേ സൂകർ മൃഗാജ സപ്തേരായ സഭൂത്തേ ദൂർ നാനകാപലപ്തയാപ്രഭൂർ കൈകോട് പാ താൽക്കെ വാസി കൈകോട് ഡർഗ് സ്വർഗ നിവാസി കൈകോട് ജന്മേ ജീവേ മരേ കൈകോട് ബാ ജുന്നി ഫിരഹേ കൈകോട് ബാഠദീ ഖായേ കൈകോട് കാലേ തക് പാഹേ കൈകോട് കീയേ തന വന്ത് കൈകോട് മായാമേ ചിന്ത ജയ ജയ ഭാണാ തേ തേ രാഖേ നാനക സബ്കുശ പ്രഭുക്കേ ഹാഥേ കൈകോട് ഭയ ഭയ രാഗി രാമ നാം സംഗതിൻ ലിവ് ലാഗി കൈകോട് കൈകോട് പ്രഭുഗോ ഗോ ജന്തയാതമേ പാരബ്രഹ്മലഹന്തേ കൈകോട് ദർശന പ്രപ്യാസ തിൻകോ മിലയോ പ്രഭു ബിനാസ് കൈകോട് മാങ്കേ സത്സംഗ് പാരബ്രഹ്മതിൻ ലാഗാരംഗ് ജിൻകോ യാപ്സ പ്രസന്ന നാനക തേ ജനസദാ ധന ധന കൈകോട് ഖാഡിയർ ഖണ്ഡ കൈകോട് കാശ് ബ്രഹ്മണ്ഡ കൈകോട് ഹോയ അവതാർ കൈ ജുഗത് കിന്നോ ബിസ്താർ കൈ ബാർ പസരോപാസാര സദാ സദാ ഏകോ ഏകംകാർ കൈകോട് കിന്നേ ബാ ഭാന് പ്രഭത്തെ പ്രഭ മഹേ സമാതാകാന്തന ജാനേ കോ ആപ്യാപ് നാനക് പ്രഭ സോയ കൈകോട് പാർബ്രഹ്മ കെ ദാസ തനോ വതാതം പ്രകാശ് കൈകോട് തത് കെ ബേത്തെ സദാ നെ ഹരേ കോ രേത്രേ കൈകോട് നാമ രസ പീമേ അമർ ഭയ സസാദി ജീമേ കൈകോട് നാമ ഗുണ ഗാമേ ആത്മരാജ സുഖ സഹ സമാവേ അപ്പനെ ജനകോ സാ സാ സമാരേ നാനകോ പരമേശ്വര കെ പ്യാരേ.

ജ സ്വഭാവ മനസ്സിലായ ജിഹിബായ പുസ്തനേക സദ്പുരുഖ പൂർണ്ണബേക ഗാഹു ബോലാ ഭാവചത പ്രാണിയ ഗാമ ഗോചര പ്രാം നിർബാനി നിരഹാര നിർവൈർ സുഖദായി താകി കീമന് കരന പായ അനക ഭഗത ബന്ധനത കരഹ ചരണ കമല ഹൃദയ സിമരേ സദ്ബലഹാരി സദ്ഗുരു അപനേ നാനക ജിസ് പ്രസാദ ഐസാ പ്രഭ ജപനേ ഏ ഹര സ്വഭാവേ ജന കോ അമൃത പീവേ അമർ സോയ സുരക നാഹി കഥേ ബിനാ ജാകെ മന പ്രകടേ കുൽ താസ